0: പോസിറ്റീവ് ഫറഹുഡങ്ങി എപ്പോഴും വാക്കിയും എനിക്ക് ആ ഫർ അൻവർലക്കെ കൊയക്കാവാച്ചി ക്ലക്കമ്മ ഒക്കെ ഗേഹിയാവ ഗേക്കമക്കുവാ ഡങ് ബാറായി എനിക്ക് ഫർ ഡ്രഗ്സ് സമായിട്ട് കെ ഡങ് ബാറായിട്ട് അങ്ങനക്കുവാച്ചിക്കെ ഹെ ആ ഗേഹിയാ ദിവാപ്പിളിങ്ങവ ആ കെങ്സാങ്ങി ഹൗച്ചി മലയിൽ മമ്മ ഗേഹി കിക്കമാക്കൗ എത്തങ്ങ ജീവ ജോയ്ക്ക വനി കവച്ചിക്ക് ഓവാർ ടീറങ് എഹെ ഗെ തങ്ങ ജോയ് കമ ഗേത്ത നീക്കുക കമ നെച്ചിമ കമ നിങ്ങ ഹെ അക്കെ ഓന അത്തങ്ങ ജോയ് ഓക്കോ ഹെ ഡങ് ബാറായിട്ട് ഗെ ഉമാസേപ്പിളിങ്ങവ കങ്കലാ ഗെങ് ലോസെ ഗെങ്ങി ചോക്കണ്ടാവോ ലോസി അത്തങ്ങ കുട്ടോ ഓടോ കുട്ടോ കോ ഓന ചിക്കെ വാ ചി ജല ഓ ചിക്കെ വക്കങ്ങോ കമ്മക്കെ ആക്കി വന്ന ജോയ് തങ്കു അമ്മ ഗൗക അതെ അമ്മ ചൗക തങ്ങു കൊക്കത്തിന് ഗേഹിയാവുക ഗ്യാസ് കിക്കാവ ഫെർ ദ്രാക് സമയ തങ്ങനക്കു അക്കി താലും സെട്ടി ക ഹെ ആ ഓങ്ങനക്കു ചിച്ചി കെ ഹെ എ ഗേഹിയ അമ്മക്കു ഇനി കെ കെ ആ ഓ ചിക്കോ കെ ഹി ഹിയർ കെ ngamane wa khadalt ngawa ti tsoke eta ngodi wa ama kama gitane ko wa khadalt ngawa ti tsoke kisin kama wa de bige vande kunagya ka fers kalasi ki ka he age ko ama ko inike ke he ti tsoke awa a khadalt ngoyi ko hantir ka gya ടിയസി ക്യാമനിയാ അമ്മ ഓക്കോ കെത്തിന് ഗേഹിയാവ തമിത്തെ ഗ്യാസ് കെ വർദേസ് കെത്തിന് ഗേക്കുവാസി അവ റോൾ മോഡൽ കിട്ടവ തച്ചിക്ക് ഗെ ദിവക ഗിക്ക കുലുങ് സച്ചി കെ അയ ഗീത അസ ചിക്ക് ഹെ ആ ഗ്യാസ് അക്കോ ഫുച്ചി ആ ഗേഹി അക്കോമ അമ്മ ഗീത കൊണ്ട ഓക്കോ ചിക്ക് അങ്കെ kwa wana gita nga kika ama gita kuna o takuna kanga ya gita lungsa kama wani anwa ya role model awa chikwa hingwa tanga ya sang atuwa sima gita ni kwa ama ni kituwa nga wa chikwa ki nga ama ni atuwa sima ni kwa kwa ichu koe age kangani ki koe age kawa kawa ya gita asan takuna kanga ya gita lungsa kama wani awa tikwa hi ngwa tang awa ya role model da senda ngai ko age he kanga ko age kawa kawa ama wa ya kaka de ya ma tikwa ka gika singa ka yunga ya wa ko he vartis ke kama ko se wa gya long se te wa te wa ang hi ko ka wa nga wa tikwa kaka ya moni anem feran for le ket ke ki kama wa ya ki se ya ge ya tu ni kama wa ya to se ti ga tu ka ge ko ko ba ni kwa o ti ga wa balance hem te tang ge ko i ge ya kango hem te program ki kan se ni ki ko se ti ga te ge ya sin ko ki te ni kam pam te ke fo 5 in 20 minute ge hem te ni ge at ang wa te program ki ko ati ke kom te ge ka te kom te tu ja ke na ke ti ti wa ka kan ge wa ka lu ke le ngum te te na ki te ngong ha ku te sa ko le ti ku na te ki te chu kam ngo te program ki kon se ni ki i kom se ta vola sing ki chom ta kan ko ta ang wa te fi te ki ko
1: awshwe nam jana muntu emhlabeni akunamuntu owafika nomuntu ngiyabonga wangenza umuntu mnt